സിംഗൽ സ്വഭാവിത ഗീതയെ അപൂർവത്തെ സായാണ് ഈ അപൂർവത്തെയും രസമനസ് ജ്ഞാനനെ കറകാണ് രസമനസ് പ്രേമനെ ആദരണീയ ഹെങ്കുമിൻ പുറവകാണ് ലഖന് സന്തതിയധാരത്തെ കൊമ്പ ഇന്നെ അപ്പേ അത് സന്തതിയധാര അവസാന ദിഗഹർമ്മ പിന്നീട് തോറകാണ് ഉപഭോസേന ആദരേക്കറന് ഈ വകേമ സിംഗല ഗീതെ സ്വർണമേ ജുഗിയോണു ഹെത്തെ വസുവ ദശകയാണ് തുല് പ്രേമനീയം ഗീത സമുച്ചാക്കുമ്പോൾ തിരുനക്കല ദയാരത്ന തിരയുന്ന സ്വരേ തലങ്കം കൊസ്വത്തെ ഉപ്പത്ത് ലഭന ദയാരത്ന പേരുന്ന മഹാത്മ്യ മുലിന്മ ഗുവാനുതുലിയുടെ സംബന്ധ തന്നെ അസുവ ദശകി ഏക്കാലം ഗുവാനുതുലി വാതക മണ്ഡലയെ കടയതു കറപ്പ് ഹോഗി മിത്രേക്കുന്നു അജിത് ജയവീര മഹാത്മ്യാകെ മകപ്പെന്നെ മത്തേക്ക് ഗുവാനുതുലി സംബന്ധമെന്ന കലയിൽ ദയാരത്ന പേരുന്ന മഹാത്മ്യ സംഗീതത്തെ പിടിമന്ത് ഒത്തിപ്പുന്നു ഉണന്തു എന്താണ് വയലിൻ വാദനെ പിടിമന്തിക്ക ഗെമുറി നിഗണകാരണ ബി വിക്ടർ പെരുറ മാസ്റ്റർക്ക് ഈ വകേമ തമാണ്ട് തിപ്പുണു ഗായന ഹെക്കയാവാത് ഏ കാലേ ഹു ഒപ്നാങ്വാ ഗാന ഇനിസാ മൊത്തമായി ഗീത തുല് ദയാരത്ന പേരുറ സലകുറക് മുദ്രാഗത കറാണ് എതുമാണ്ട് ഹെക്കയാവ ലഭിന് കോഹമ നമുത് അജിത് ജയവീര മഹാത്മ്യാകെ മകപ്പെരുമ മത്തേക്ക് മുലിന്മ ദയാരത്ന പേരുറ മഹാത്മ്യ ഗീത പഹക് തട്ടികത കറണം ഒരു ഗീത പഹ തട്ടികത കറണ ഇക്കല ഗുവാനുതിലിട്ട് ഗിഹിന്ദനവ പ്രചാരം കറാണ് കോമനമുത് ഗുവാനുതിലെ ഈ ദിവസം ഗീത പ്രചാരക കറന്നോന്നാൽ അനിവാര്യമ ഏക അനുമതമെന്ന് ഓണ് ദയാരത്ന പേരുന്ന മഹാത്മ മുളിന്മ പടികത്തക്കറപ്പുമേ ഗീത പഹമ അനുമതവിമ പ്രചാരം വരുന്നത് ഈ അനുമതവീമ എക്ക് ഗുവാനുതിലേൻ മുളിന്മ ദയാരത്ന പേരുന്ന മഹാത്മാകെ ഹണിൻ അപ്പട്ടെ അഹന്നെ മെന്നമേ ഗീത മെ ഗീതെ മുളിന്മ ഗുവനത്തെ മുസുക്കറമേൻ ഗായനശേഷ ഫലമുപ്പിയവർത്തിയെന്ന് ദയാരത്ന പേരുന്ന മഹാത്മ ദശക പഹകട്ട ആസന്ന ഗായന ദിവ്യത്തില് ഉപവിനുവിൻ മാവിനുവിൻ ഗെയു ഒരു മതകേറാന്തൊരു ഗീതാവലി അക്തമായി അത് അംഗഹർവദ സന്തതിയധാരയിൽ മേദികഹരിന്റെ ദയാരത്ന പേരാണ്.